ഹമകഷവറും അമാനത്ത ഏക അഹുൽ വരുന്ന അദാ കുറുമ അള്ളാഹു തെബാമിഹുന്ന അമുർ കുറവത്തെ അതി മീസകുങ്ക മെതുഗാ തെബാമിഹു ഹുക്കും ഖുറാനമ അദില ഹുക്കും കുറുമ വിസ് അമുർ കുറവത്തെ ഹമകഷവറും അള്ളാഹു എക്കമഖാ മെതു തെബാമിഹുന്ന വാജു ഇവവാ കമഗ്ഗെ മുൾക്കമായി ഹമകഷവറും അള്ളാഹി മൊളങ് അസവാ ഒടികംവാ മൊളബല്ലവാ ഒടികംവാ കലഹുക്കം ഗാവേ.

0: അള്ളാഹായ റസൂലായ കിയമം വാമി ഹുന്ദന്നാഷ് ഫഹ എവരം വണി അള്ളാഹു എബയഗ് മച്ച നിഅമദ്ദവി മീഹും കംഗാവാ നബിയുന്നായി സിദ്ദീഖുന്നായി ഷഹീദുന്നായി സാലിഹുന്നായി കുഗൈ എബേ ഖലുന്നി എക്വരിം കംഗാവുമ ഹാദർ റംഗളു ബൈകെ
1: ذلك الفضل من الله وكفى بالله عليما
0: فضل وانتكم وني الله کے حضرت نے مولا دین وڈگم وا کھلو کم گا الله فدی

റസൂലായ കിയമം വാ മീഹ ഫഹെ ഹമകഷറും അല്ലാഹ കിയമം വെജ്ജെ അതി ഫുറഗസ് ദീഫ് മീഹ ദന്നാശ ഫഹെ തിമൻ റസ്കലാങ്കെ എവറിങ്കെ കന്തത്ത ബലഹട്ടവം ഹുന്നവി ബേഖലൗകം ഗാ കലേഗ ഫാൻ നുഫനുവമേ.

ഹമകശവറും അമാനത്ത് ഏക അഹുൽ വരുന്ന അദാ കുറുമ അള്ളാഹു തിയബാമിഹുന്നങ് അമുർ കുറവത്തെ അതി മീസകുങ്ക മെതുഗാ തിയബാമിഹും ഹക്കും ഖുറാനമ അദില ഹക്കും കുറുമ വിസ് അമുർ കുറവത്തെ ഹമകശവറും അള്ളാഹു എക്കമഖാ മെതു തിയബാമിഹുന്ന വാസ് ഇവവാ കമഗ് മുൾക്കമായി ഹമകശവറും അള്ളാഹി മൊളങ് അസവാ ഒടികം വാ മൊള ബല്ലവാ ഒടികം വാ കലഹുക്കം ഗാവേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدويگين اينا هندمنتالي اينا بني كشيت فيوه هلاكوفا ونيكو എതകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാണു വിദാളുവാഷെ എ കഷിതം അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കഷിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖ್ಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

ഖുർആൻ എ ജിന്നീനായി ഇൻസീങ്ങെ ജമാഅത്തുകെ മീഹുന്നേ ഉടുതക്കായി ബിമുഗെ എമ്മിഹാ ഫരാത്തക്കും നുക്കുമെഗെൻ ദിയുമ ത്യബാ മീഹുണ്ണ കുളദാന വെഗെൻ വാ നമ ഫഹെ ത്യബാ മീഹും നുക്കുമെഗെൻ ഗൊസ് ബലാഷെ വറുഗദ ബാരക്കും മെണുവി ത്യബാ മീഹുണ്ണക്ക നുണുക്കുമെവേ നെതെ فبأي آلاء ربكما تكذبان جنيناي انسينيف فه تيادبا ميهن دوغوكو انكارو كوراني تيادبا ميهنگ وري رسكالانگ نعمتكو گترين كون كون نعمتكن هي يرسلو

0: ويمنعون الماعون. صدق الله العظيم.
1: അഡ്വസ്സോ ത്യാഗന്തവണി ത്യാബീഫ്ലുങ്ക് ദീനി മുർഷീദ്
2: ദീനുകേടു ദീനുകേടു.